0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. തന്റെ നാലാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്കൊരുങ്ങി ലിയോ പതിനാലാമൻ പാപ്പ. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി 7 ദിവസങ്ങൾ നീളുന്ന സ്പെയിനിലേക്കുള്ള പരിശുദ്ധ പിതാവിന്റെ യാത്ര സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തേയോ ബ്രൂണി ജൂൺ 3 ബുധനാഴ്ച പുറത്തുവിട്ടു. മാഡ്രിഡ്, ബാർസിലോണ, കനേറി ദ്വീപ സമൂഹത്തിലെ 2 ദ്വീപുകൾ എന്നിങ്ങനെ 4 ഇടങ്ങളിലേക്കായാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട സമാധാനം, സാങ്കേതിക വളർച്ച, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ നിലപാടുകൾ യാത്രയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടും. ജൂൺ 6 ശനിയാഴ്ച രാവിലെ റോമിൽ ഫിമിച്ചിനോയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയാകുന്ന പാപ്പ ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരമായിരിക്കും വത്തിക്കാനിലേക്ക് തിരികെ എത്തുക. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ഒരുമിപ്പിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ച് ലിയോ 14 പാപ്പ ഈ വർഷം ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളായ കോർപ്പൂസ് ക്രിസ്റ്റി ആഘോഷിക്കുന്ന ജൂൺ 4 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ഉദ്ബോധനം പരിശുദ്ധപിതാവ് നൽകിയത്. നാം ക്രിസ്തുവിന്റെ സഭയാണെന്നും അവന്റെ അവയവങ്ങളാണെന്നും അവന്റെ ശരീരമാണെന്നും വിശുദ്ധ കുർബാന വ്യക്തമാക്കുന്നതും അനേകരും വ്യത്യസ്തരുമെങ്കിലും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാമേവരും സഹോദരങ്ങളാണെന്നതും തന്റെ സന്ദേശത്തിൽ പാപ്പ എഴുതി. താൻ റോമിന്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ തന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്ത അവനിൽ നാം ഒന്നാണ് എന്ന ചിന്തയും ഈ സന്ദേശത്തിൽ പരിശുദ്ധപിതാവ് ഉൾച്ചേർത്തു. പരസ്പരം ശ്രവിക്കാനും സഭാപരമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരിശുദ്ധപിതാവിനുള്ള പിന്തുണയും സഹകരണവും ഉറപ്പു നൽകാനുമുള്ള സമയമാണ് ജൂൺ 26, 27, 29 തീയതികളിൽ നടക്കാനിരിക്കുന്ന കർദിനാൾമാരുടെ കൺസിസ്റ്ററിയെന്ന് കർദിനാൾ ജുവാന്നി ബത്തിസ്താറെ. കൺസിസ്റ്ററിക്ക് മുൻപായി ജൂൺ 3 ബുധനാഴ്ച എല്ലാ കർദിനാൾമാർക്കുമായി അയച്ച ഒരു കത്തിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാന വിഷയങ്ങളും കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ റേ സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ലിയോ 14 പാപ്പായുടെ പ്രഥമ ചാക്രികലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ്, സമഗ്ര വികസനവും പുതുനന്മയുടെ പ്രോത്സാഹനവും എന്നീ വിഷയങ്ങളാകും കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്യപ്പെടുക. ലിയോ 14 പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികളെ നേരിടുന്ന ആധുനിക ലോകത്തിന് ധാർമ്മികമായ ചട്ടക്കൂടും ദിശാബോധവും നൽകുന്ന മാർഗദർശിയാണെന്ന് ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആന്റണി പൂള മെയ് 27 തീയതി CBCI പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലിയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രികലേഖനത്തെ സംബന്ധിച്ചുള്ള മെത്രാൻ സമിതി അധ്യക്ഷന്റെയും സമിതിയുടെയും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിതബുദ്ധിയുടെ സ്വാധീനം ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ചരിത്രപരമായ വിവേചനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ഭാരതസഭയുടെ പ്രത്യേക ആശങ്കകളിലൊന്നാണെന്നും കർദിനാൾ പൂള പ്രസ്താവിച്ചു. അതേസമയം ധാർമ്മികവും വികസനപരവുമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിതബുദ്ധി ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏതാണ്ട് 2 കോടി കത്തോലിക്ക വിശ്വാസികളുള്ള ഭാരത കത്തോലിക്ക സഭയിൽ നിർമ്മിതബുദ്ധിയെക്കുറിച്ച് വിദ്യാഭ്യാസവും അവബോധവും നൽകുന്നതിന് ഈ ചാക്രികലേഖനം ഉപയോഗിക്കാൻ മെത്രാൻ സമിതി ഉദ്ദേശിക്കുന്നതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യപൂർവ്വദേശങ്ങളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കുട്ടികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് പ്രതിസന്ധിയുളവാക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഗതാഗത മേഖലയിലെ ചിലവുകൾ വർദ്ധിക്കുന്നത് കുട്ടികൾക്കുവേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കുറയാൻ കാരണമാകുന്നുവെന്ന് സംഘടനയുടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഭാഗം തലവൻ ഷാൻ സെഡ്രിക് മിയൂസ് പ്രസ്താവിച്ചു. കടൽമാർഗമുള്ള ഗതാഗതം നേരിടുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും മാനവിക പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. യാത്രാമേഖലയിൽ കൂടുതലായി നൽകേണ്ടി വരുന്ന ഓരോ ഡോളറും ശിശുക്ഷേമനിധി കുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ നിന്ന് കുറയുമെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 115 മുതൽ 121 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനരേഖയായ ദിലക്സിത്തേയുടെ ഓരോ ഖണ്ഡികകളെയും കുറിച്ചുള്ള വിവരണമാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ സഭാദർശനമെന്ന പരിപാടിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ആ പരമ്പരയുടെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. 115-ാമത്തെ ഖണ്ഡിക മുതൽ ആരംഭിക്കുന്ന ഇന്നത്തെ വിചിന്തനത്തിൽ പാപ്പ പ്രത്യേകമായും ദാനധർമ്മത്തിന്റെ മൂർത്തമായ പ്രകടനങ്ങളെ എടുത്തുകാണിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ അപ്പനടുത്ത വാത്സല്യത്തോടെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 115-ാം ഖണ്ഡികയിൽ പാപ്പ ദാനധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ പോലും ധർമ്മം നൽകുക എന്ന പുണ്യപ്രവൃത്തി അത്ര നല്ല രീതിയിലല്ല കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. പലപ്പോഴും ഇതിനെ ഒരു തരംതാഴ്ന്ന പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ വെറുമൊരു ഔദാര്യമായിട്ടോ ആണ് ആളുകൾ കാണുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ പാപ്പ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അവർക്ക് മാന്യമായ ഒരു ജോലി കണ്ടെത്തുവാൻ സഹായിക്കുക എന്നതാണ്. കാരണം ജോലി എന്നത് കേവലമൊരു വരുമാനമാർഗം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്ന ഒന്നാണ്. ഒരാൾ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതം നയിക്കുമ്പോഴാണ് അയാളുടെ വ്യക്തിത്വം പരിപൂർണമാകുന്നത്. യുവജനങ്ങൾ മുതിർന്നവരായി മാറുന്നതും വ്യക്തിത്വ വികസനം പ്രാപിക്കുന്നതും തൊഴിലിലൂടെയാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ജോലി എന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ നടത്തുന്ന പങ്കുചേരലാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിയും ഹൃദയവും കൈകളും ഉപയോഗിച്ച് ലോകത്തെ നവീകരിക്കുന്നു. എങ്കിലും ഒരു വ്യക്തിക്ക് അത്തരമൊരു ജോലി ലഭിക്കുന്നതുവരെ അവനെ വിശപ്പിനും അവഗണനയ്ക്കും വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ദാനധർമ്മം അനിവാര്യമാകുന്നത്. അതൊരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യമായത് നൽകുക എന്നതിലുപരി മറ്റൊരു മനുഷ്യന്റെ അവസ്ഥയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന നിമിഷമാണ്. ദരിദ്രന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്നേഹബന്ധമായി ദാനധർമ്മത്തെ പാപ്പ വിശേഷിപ്പിക്കുന്നു. 116-ാം ഖണ്ഡികയിൽ കാരുണ്യപ്രവൃത്തികൾ എന്നത് ഒരിക്കലും വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾക്കും സാമൂഹിക നീതിക്കും പകരമല്ല എന്ന് പാപ്പ കൃത്യമായി വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ കഴിയില്ല. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതു തന്നെയാണ്. എന്നാൽ ദാനധർമ്മം എന്ന പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മെ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് നേരിട്ടു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഭക്തിയും കാരുണ്യവും കലർന്ന ഒരു മനോഭാവം കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുന്നു. ദരിദ്രനെ ഒന്ന് സ്പർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും നമ്മുടെ പക്കലുള്ളത് പങ്കുവയ്ക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, തനിക്കുള്ളതിൽ നിന്ന് ദരിദ്രർക്ക് ആഹാരം നൽകുന്ന ഉദാരമതി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് കേവലം ഒരു പണം നൽകൽ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കുന്ന നിമിഷമാണ്. 117-ാം ഖണ്ഡികയിൽ പഴയ നിയമവും പുതിയ നിയമവും ദാനധർമ്മം എന്ന പുണ്യപ്രവൃത്തിയെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, ദരിദ്രരോട് ക്ഷമ കാണിക്കുകയും ദാനം നൽകുവാൻ താമസിപ്പിക്കാതിരിക്കുകയും വേണം. അത് നിങ്ങളുടെ സമ്പാദ്യമായി കരുതിവയ്ക്കുക, കാരണം അത് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും. ഈ ഉപദേശത്തെ യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. നശിച്ചുപോകാത്ത നിധിയും സ്വർഗത്തിൽ തീരാത്ത നിക്ഷേപവും ഒരുക്കുവാൻ ഇതു സഹായിക്കുന്നു. ഭൗതികമായ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സ്നേഹപൂർവം മറ്റൊരാൾക്ക് നൽകുന്ന സഹായമാണെന്ന വലിയ സത്യം ഇവിടെ വെളിപ്പെടുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്നതിനർത്ഥം ഭൂമിയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. 118-ാം ഖണ്ഡികയിൽ സഭാപിതാക്കന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദാനധർമ്മത്തിന്റെ ആത്മീയത പാപ്പ വിവരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളിൽ ഇത് പ്രാർത്ഥനയുടെ ചിറകാണ്. ചിറകില്ലാത്ത പക്ഷിക്ക് പറക്കുവാൻ കഴിയാത്തതുപോലെ ദാനധർമ്മ പ്രവൃത്തികളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജീവൻ നൽകുന്നത് നാം ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളാണ്. വിശുദ്ധ ഗ്രിഗറി നസിയൻസൻ തന്റെ വിഖ്യാതമായ പ്രഭാഷണത്തിൽ പറയുന്നത്, പാവപ്പെട്ടവരിലൂടെ നാം
ക്രിസ്തുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നാണ്. പൂജ്യരാജാക്കന്മാരുടെ കാഴ്ചകളും അരിമത്യക്കാരനായ ജോസഫിന്റെ ദാനമായ കല്ലറയും പോലെ ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ദരിദ്രരിൽ കണ്ടെത്താം. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ അർഹരാക്കുന്നത് പാവപ്പെട്ടവരോട് നാം കാണിച്ച ഈ കരുണയായിരിക്കും. 119 കണ്ടികയിൽ സ്നേഹമെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് അത് പ്രവൃത്തികളാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങളും സ്നേഹവും വളരണമെങ്കിൽ അവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കണം. ചർച്ചകളിലും ആശയങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങളെ തകർക്കും. അതുകൊണ്ട് ക്രൈസ്തവർ ഒരിക്കലും ദാനധർമ്മം ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യുവാൻ പരിശ്രമിക്കുകയും വേണം. ഒന്നുമില്ലാത്തവനു വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യുന്നതുപോലും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ലോകത്തിലെ ദാരിദ്ര്യത്തിന് ഇതൊരു പൂർണ്ണ പരിഹാരമല്ലായിരിക്കാം, എന്നാൽ ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ബുദ്ധിയും അധ്വാനവും ഉപയോഗിച്ച് ലോകത്തിലെ അനീതിക്കെതിരെ പോരാടുമ്പോഴും വ്യക്തിപരമായ ഇത്തരം കാരുണ്യപ്രവൃത്തികൾ ഉപേക്ഷിക്കരുതെന്ന് പാപ്പ ഊന്നിപ്പറയുന്നു. 120 കണ്ടികയിൽ ക്രൈസ്തവ സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് പാപ്പ വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, അത് അകലെയുള്ളവരെ അടുപ്പിക്കുന്നു, ശത്രുക്കളെപ്പോലും സ്നേഹിതരാക്കുന്നു, സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്ക് ഇടം നൽകുന്നു. എന്നാൽ സ്നേഹമെന്നത് കേവലമൊരു വികാരമല്ല, മറിച്ച് ജീവിതത്തെ കാണുന്ന ഒരു രീതിയാണ്. ശത്രുക്കളില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുവാൻ തയ്യാറുള്ള ഒരു സഭയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത്തരത്തിലുള്ള സ്നേഹമാണ് ലോകത്തിന് പുതുജീവൻ നൽകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നിലവിലുള്ള വ്യവസ്ഥിതികളെ മാറ്റിമറിക്കുവാൻ പോന്നതാണ്. ലോകത്തിന്റെ ദുരവസ്ഥകളെ മാറ്റുവാൻ ഇത്തരം സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 121 കണ്ടികയിൽ പാപ്പ ഇവയുടെയെല്ലാം ഒരു ഉപസംഹാരമാണ് നൽകുന്നത്. നാം ചെയ്യുന്ന ജോലിയിലൂടെയോ സാമൂഹിക വ്യവസ്ഥിതി മാറ്റുവാനുള്ള പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന ചെറിയ സഹായത്തിലൂടെയോ പാവപ്പെട്ടവർക്ക് അനുഭവപ്പെടേണ്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന യേശുവിന്റെ വചനം പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ മുഴങ്ങണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും പാവപ്പെട്ടവന് ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ സന്ദേശമായി മാറണം. വ്യക്തിപരമായ ഇടപെടലുകൾ വഴി മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ലഭിക്കൂ. ജോലി നൽകുന്നതിലൂടെ അന്തസ്സും ദാനധർമ്മത്തിലൂടെ കരുതലും നാം പകരുന്നതുവഴി യേശുവിന്റെ സ്നേഹം ലോകത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുന്നത്. ഇവയാണ് നമ്മെ ക്രിസ്തുവിന്റെ പ്രേഷിതരാക്കി മാറ്റുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു, ദിലേക്സിത്തെ എന്ന വെളിപാട് പുസ്തകത്തിലെ വചനം നമ്മുടെ ജീവിതത്തിലും അനുദിനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ സ്നേഹം അനേകർക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം, ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. തന്റെ നാലാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്കൊരുങ്ങി ലിയോ പതിനാലാമൻ പാപ്പ. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി 7 ദിവസങ്ങൾ നീളുന്ന സ്പെയിനിലേക്കുള്ള പരിശുദ്ധ പിതാവിന്റെ യാത്ര സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തേയു ബ്രൂണി ജൂൺ 3 ബുധനാഴ്ച പുറത്തുവിട്ടു. മാഡ്രിഡ്, ബാർസിലോണ, കനേറി ദ്വീപ സമൂഹത്തിലെ 2 ദ്വീപുകൾ എന്നിങ്ങനെ 4 ഇടങ്ങളിലേക്കായാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട സമാധാനം, സാങ്കേതിക വളർച്ച, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ നിലപാടുകൾ യാത്രയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടും. ജൂൺ 6 ശനിയാഴ്ച രാവിലെ റോമിൽ ഫിമിച്ചിനോയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയാകുന്ന പാപ്പ ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരമായിരിക്കും വത്തിക്കാനിലേക്ക് തിരികെ എത്തുക. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ഒരുമിപ്പിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ച് ലിയോ 14 പാപ്പ ഈ വർഷം ക്രിസ്തുവിന്റെ തിരുശരീരരക്തങ്ങളുടെ തിരുനാളായ കോർപ്പസ് ക്രിസ്റ്റി ആഘോഷിക്കുന്ന ജൂൺ 4 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ഉദ്ബോധനം പരിശുദ്ധപിതാവ് നൽകിയത്. നാം ക്രിസ്തുവിന്റെ സഭയാണെന്നും അവന്റെ അവയവങ്ങളാണെന്നും അവന്റെ ശരീരമാണെന്നും വിശുദ്ധ കുർബാന വ്യക്തമാക്കുന്നതും അനേകരും വ്യത്യസ്തരുമെങ്കിലും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാമേവരും സഹോദരങ്ങളാണെന്നതും തന്റെ സന്ദേശത്തിൽ പാപ്പ എഴുതി. താൻ റോമിന്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ തന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്ത അവനിൽ നാം ഒന്നാണ് എന്ന ചിന്തയും ഈ സന്ദേശത്തിൽ പരിശുദ്ധപിതാവ് ഉൾച്ചേർത്തു. പരസ്പരം ശ്രവിക്കാനും സഭാപരമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരിശുദ്ധപിതാവിനുള്ള പിന്തുണയും സഹകരണവും ഉറപ്പു നൽകാനുമുള്ള സമയമാണ് ജൂൺ 26, 27, 29 തീയതികളിൽ നടക്കാനിരിക്കുന്ന കർദിനാൾമാരുടെ കൺസിസ്റ്ററിയെന്ന് കർദിനാൾ ജുവാന്നി ബത്തിസ്താറെ. കൺസിസ്റ്ററിക്കു മുൻപായി ജൂൺ 3 ബുധനാഴ്ച എല്ലാ കർദിനാൾമാർക്കുമായി അയച്ച ഒരു കത്തിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാന വിഷയങ്ങളും കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ റേ സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ലിയോ 14 പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ്, സമഗ്ര വികസനവും പുതുനന്മയുടെ പ്രോത്സാഹനവും എന്നീ വിഷയങ്ങളാകും കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്യപ്പെടുക. ലിയോ 14 പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികളെ നേരിടുന്ന ആധുനിക ലോകത്തിന് ധാർമ്മികമായ ചട്ടക്കൂടും ദിശാബോധവും നൽകുന്ന മാർഗദർശിയാണെന്ന് ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആന്റണി പൂള 27 മെയ് CBCI പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലിയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തെ സംബന്ധിച്ചുള്ള മെത്രാൻ സമിതി അധ്യക്ഷന്റെയും സമിതിയുടെയും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിതബുദ്ധിയുടെ സ്വാധീനം ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ചരിത്രപരമായ വിവേചനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ഭാരതസഭയുടെ പ്രത്യേക ആശങ്കകളിലൊന്നാണെന്നും കർദിനാൾ പൂള പ്രസ്താവിച്ചു. അതേസമയം ധാർമ്മികവും വികസനപരവുമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിതബുദ്ധി ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏതാണ്ട് 2 കോടി കത്തോലിക്ക വിശ്വാസികളുള്ള ഭാരത കത്തോലിക്ക സഭയിൽ നിർമ്മിതബുദ്ധിയെക്കുറിച്ച് വിദ്യാഭ്യാസവും അവബോധവും നൽകുന്നതിന് ഈ ചാക്രിക ലേഖനം ഉപയോഗിക്കാൻ മെത്രാൻ സമിതി ഉദ്ദേശിക്കുന്നതായി ഫീദെസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യപൂർവ്വ ദേശങ്ങളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കുട്ടികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് പ്രതിസന്ധിയുളവാക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഗതാഗത മേഖലയിലെ ചിലവുകൾ വർദ്ധിക്കുന്നത് കുട്ടികൾക്കുവേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കുറയാൻ കാരണമാകുന്നുവെന്ന് സംഘടനയുടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഭാഗം തലവൻ ഷാൻ സെഡ്രിക് മിയൂസ് പ്രസ്താവിച്ചു. കടൽമാർഗമുള്ള ഗതാഗതം നേരിടുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും മാനവിക പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. യാത്രാമേഖലയിൽ കൂടുതലായി നൽകേണ്ടി വരുന്ന ഓരോ ഡോളറും ശിശുക്ഷേമനിധി കുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ നിന്ന് കുറയുമെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 115 മുതൽ 121 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധന രേഖയായ ദിലേക്സിത്തേയുടെ ഓരോ ഖണ്ഡികകളെയും കുറിച്ചുള്ള വിവരണമാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ സഭാദർശനമെന്ന പരിപാടിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ആ പരമ്പരയുടെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. 115-ാമത്തെ ഖണ്ഡിക മുതൽ ആരംഭിക്കുന്ന ഇന്നത്തെ വിചിന്തനത്തിൽ പാപ്പ പ്രത്യേകമായും ദാനധർമ്മത്തിന്റെ മൂർത്തമായ പ്രകടനങ്ങളെ എടുത്തുകാണിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ അപ്പനടുത്ത വാത്സല്യത്തോടെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 115-ാം ഖണ്ഡികയിൽ പാപ്പ ദാനധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ പോലും ധർമ്മം നൽകുക എന്ന പുണ്യപ്രവൃത്തി അത്ര നല്ല രീതിയിലല്ല കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. പലപ്പോഴും ഇതിനെ ഒരു തരംതാഴ്ന്ന പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ വെറുമൊരു ഔദാര്യമായിട്ടോ ആണ് ആളുകൾ കാണുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ പാപ്പ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അവർക്ക് മാന്യമായ ഒരു ജോലി കണ്ടെത്തുവാൻ സഹായിക്കുക എന്നതാണ്. കാരണം ജോലി എന്നത് കേവലമൊരു വരുമാനമാർഗം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്ന ഒന്നാണ്. ഒരാൾ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതം നയിക്കുമ്പോഴാണ് അയാളുടെ വ്യക്തിത്വം പരിപൂർണമാകുന്നത്. യുവജനങ്ങൾ മുതിർന്നവരായി മാറുന്നതും വ്യക്തിത്വ വികസനം പ്രാപിക്കുന്നതും തൊഴിലിലൂടെയാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ജോലി എന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ നടത്തുന്ന പങ്കുചേരലാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിയും ഹൃദയവും കൈകളും ഉപയോഗിച്ച് ലോകത്തെ നവീകരിക്കുന്നു. എങ്കിലും ഒരു വ്യക്തിക്ക് അത്തരമൊരു ജോലി ലഭിക്കുന്നതുവരെ അവനെ വിശപ്പിനും അവഗണനയ്ക്കും വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ദാനധർമ്മം അനിവാര്യമാകുന്നത്. അതൊരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യമായത് നൽകുക എന്നതിലുപരി മറ്റൊരു മനുഷ്യന്റെ അവസ്ഥയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന നിമിഷമാണ്. ദരിദ്രന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്നേഹബന്ധമായി ദാനധർമ്മത്തെ പാപ്പ വിശേഷിപ്പിക്കുന്നു. 116-ാം ഖണ്ഡികയിൽ കാരുണ്യപ്രവൃത്തികൾ എന്നത് ഒരിക്കലും വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾക്കും സാമൂഹിക നീതിക്കും പകരമല്ല എന്ന് പാപ്പ കൃത്യമായി വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ കഴിയില്ല. നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതുതന്നെയാണ്. എന്നാൽ ദാനധർമ്മം എന്ന പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മെ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് നേരിട്ടു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഭക്തിയും കാരുണ്യവും കലർന്ന ഒരു മനോഭാവം കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുന്നു. ദരിദ്രനെ ഒന്ന് സ്പർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും നമ്മുടെ പക്കലുള്ളത് പങ്കുവയ്ക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, തനിക്കുള്ളതിൽ നിന്ന് ദരിദ്രർക്ക് ആഹാരം നൽകുന്ന ഉദാരമതി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് കേവലം ഒരു പണം നൽകൽ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കുന്ന നിമിഷമാണ്. 117-ാം ഖണ്ഡികയിൽ പഴയ നിയമവും പുതിയ നിയമവും ദാനധർമ്മം എന്ന പുണ്യപ്രവൃത്തിയെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, ദരിദ്രരോട് ക്ഷമ കാണിക്കുകയും ദാനം നൽകുവാൻ താമസിപ്പിക്കാതിരിക്കുകയും വേണം. അത് നിങ്ങളുടെ സമ്പാദ്യമായി കരുതിവയ്ക്കുക, കാരണം അത് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും. ഈ ഉപദേശത്തെ യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. നശിച്ചുപോകാത്ത നിധിയും സ്വർഗത്തിൽ തീരാത്ത നിക്ഷേപവും ഒരുക്കുവാൻ ഇത് സഹായിക്കുന്നു. ഭൗതികമായ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സ്നേഹപൂർവം മറ്റൊരാൾക്ക് നൽകുന്ന സഹായമാണെന്ന വലിയ സത്യം ഇവിടെ വെളിപ്പെടുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്നതിനർത്ഥം ഭൂമിയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. 118-ാം ഖണ്ഡികയിൽ സഭാപിതാക്കന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദാനധർമ്മത്തിന്റെ ആത്മീയത പാപ്പ വിവരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളിൽ ഇത് പ്രാർത്ഥനയുടെ ചിറകാണ്. ചിറകില്ലാത്ത പക്ഷിക്ക് പറക്കുവാൻ കഴിയാത്തതുപോലെ ദാനധർമ്മ പ്രവൃത്തികളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജീവൻ നൽകുന്നത് നാം ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളാണ്. വിശുദ്ധ ഗ്രിഗറി നസിയൻസൻ തന്റെ വിഖ്യാതമായ പ്രഭാഷണത്തിൽ പറയുന്നത്, പാവപ്പെട്ടവരിലൂടെ നാം
ക്രിസ്തുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നാണ്. പൂജ്യരാജാക്കന്മാരുടെ കാഴ്ചകളും അരിമത്യക്കാരനായ ജോസഫിന്റെ ദാനമായ കല്ലറയും പോലെ ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ദരിദ്രരിൽ കണ്ടെത്താം. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ അർഹരാക്കുന്നത് പാവപ്പെട്ടവരോട് നാം കാണിച്ച ഈ കരുണയായിരിക്കും. 119 കണ്ടികയിൽ സ്നേഹമെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് അത് പ്രവൃത്തികളാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങളും സ്നേഹവും വളരണമെങ്കിൽ അവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കണം. ചർച്ചകളിലും ആശയങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങളെ തകർക്കും. അതുകൊണ്ട് ക്രൈസ്തവർ ഒരിക്കലും ദാനധർമ്മം ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യുവാൻ പരിശ്രമിക്കുകയും വേണം. ഒന്നുമില്ലാത്തവനു വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യുന്നതുപോലും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ലോകത്തിലെ ദാരിദ്ര്യത്തിന് ഇതൊരു പൂർണ്ണ പരിഹാരമല്ലായിരിക്കാം, എന്നാൽ ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ബുദ്ധിയും അധ്വാനവും ഉപയോഗിച്ച് ലോകത്തിലെ അനീതിക്കെതിരെ പോരാടുമ്പോഴും വ്യക്തിപരമായ ഇത്തരം കാരുണ്യപ്രവൃത്തികൾ ഉപേക്ഷിക്കരുതെന്ന് പാപ്പ ഊന്നിപ്പറയുന്നു. 120 കണ്ടികയിൽ ക്രൈസ്തവ സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് പാപ്പ വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, അത് അകലെയുള്ളവരെ അടുപ്പിക്കുന്നു, ശത്രുക്കളെപ്പോലും സ്നേഹിതരാക്കുന്നു, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഇടം നൽകുന്നു. എന്നാൽ സ്നേഹമെന്നത് കേവലമൊരു വികാരമല്ല, മറിച്ച് ജീവിതത്തെ കാണുന്ന ഒരു രീതിയാണ്. ശത്രുക്കളില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുവാൻ തയ്യാറുള്ള ഒരു സഭയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത്തരത്തിലുള്ള സ്നേഹമാണ് ലോകത്തിന് പുതുജീവൻ നൽകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നിലവിലുള്ള വ്യവസ്ഥിതികളെ മാറ്റിമറിക്കുവാൻ പോകുന്നതാണ്. ലോകത്തിന്റെ ദുരവസ്ഥകളെ മാറ്റുവാൻ ഇത്തരം സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 121 കണ്ടികയിൽ പാപ്പ ഇവയുടെയെല്ലാം ഒരു ഉപസംഹാരമാണ് നൽകുന്നത്. നാം ചെയ്യുന്ന ജോലിയിലൂടെയോ സാമൂഹിക വ്യവസ്ഥിതി മാറ്റുവാനുള്ള പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന ചെറിയ സഹായത്തിലൂടെയോ പാവപ്പെട്ടവർക്ക് അനുഭവപ്പെടേണ്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന യേശുവിന്റെ വചനം പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ മുഴങ്ങണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും പാവപ്പെട്ടവന് ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ സന്ദേശമായി മാറണം. വ്യക്തിപരമായ ഇടപെടലുകൾ വഴി മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ലഭിക്കൂ. ജോലി നൽകുന്നതിലൂടെ അന്തസ്സും ദാനധർമ്മത്തിലൂടെ കരുതലും നാം പകരുന്നതുവഴി യേശുവിന്റെ സ്നേഹം ലോകത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുന്നത്. ഇവയാണ് നമ്മെ ക്രിസ്തുവിന്റെ പ്രേഷിതരാക്കി മാറ്റുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു, ദിലേക്സിത്തെ എന്ന വെളിപാട് പുസ്തകത്തിലെ വചനം നമ്മുടെ ജീവിതത്തിലും അനുദിനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ സ്നേഹം അനേകർക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: ലൗഡേതുർ യേശു ക്രിസ്തുസ്. യേശു ക്രിസ്തുവിന്
1: റേഡിയോ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോക്കൾക്ക് ഏവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയെ കേൾക്കാം. വാർത്ത. കത്തോലിക്ക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സുവിശേഷ സാക്ഷ്യത്തിനും സഭയെ ദൈവകീകൃതമായി ജീവിക്കാൻ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള വിശ്രമത്തിനും തയ്യാൻ ജർമ്മൻ കത്തോലിക്ക വിദ്യാർത്ഥികളുടെ

0: സാമൂഹികവുമായ പ്രാധാന്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. സാങ്കേതികതയ്ക്കു മുന്നിലും പ്രാധാന്യം മറക്കരുതെന്നും മറ്റവർക്ക് ഒരു അനുഗ്രഹമായി മാറാനുള്ളതാണ് നമ്മെ വിളിയെന്നും ഓർപ്പിക്കുന്നതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണം. വിക്രമായ താൽപര്യത്തേക്കാൾ സഭ പൊതുപാരമ്പര്യം നൽകേണ്ട മുന്നയും പാപ്പ പ്രത്യേകം എടുത്തറിഞ്ഞു. 7 ദിവസങ്ങൾ നീളുന്ന സ്പെയിനിലേക്കുള്ള അപ്പുലിക യാത്രയ്ക്കൊരു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ June 6 മുതൽ 12 വരെ തീയതികളിലായി സ്പെയിനിലെ മാഡ്രിഡ്, ബാർസലോണ, കനേറി ദ്വീപുകൾ എന്നിവയായിരുന്നു പരിശുദ്ധ പിതാവ് സന്ദർശിക്കുക. യൂറോപ്യൻ ഐക്യത്തിന് പ്രധാനപ്പെട്ട സുവിശേഷവത്കരണം, കുടിയേറ്റം തുടങ്ങി വിവിധ വിഷയ ചിന്താവിഷയമാകുന്ന ഒരു യാത്രയാകും പരിശുദ്ധാവ് നടത്തുക. എക്യുമെനിക്കലിനും സമാധാനത്തിനും, തികച്ച് മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇപ്പോൾ നടന്നുവരുന്ന സായുധ സംഘങ്ങളുടെ കൂടി ഫലത്തിൽ ഏറെ പ്രധാനപ്പെട്ട തുർക്കി ലബൻ യാത്രയ്ക്കും മോക്കോയിലേക്കുള്ള ചെറുയാത്രയ്ക്കു ശേഷം ആഫ്രിക്കൻ രാജ്യങ്ങളായി 10 ദിനങ്ങൾ നീണ്ട അപ്പസ്തോലിക യാത്രയ്ക്കും ശേഷമാണ് പാപ്പ ഈ നടത്തുന്നത്. മനുഷ്യസും സുരക്ഷയും ധാർമ്മികങ്ങളും ഉറപ്പാക്കി വേണം നിർമ്മിതിയുടെ ഉപയോഗം. ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ കേന്ദ്രത്തിലെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള വത്തിക്കാൻ നിരീക്ഷകൻ ആർച്ചബ് ഇത്തോറെ ബലസ്ത്രേരോ June 5 വെള്ളിയാഴ്ച അന്താരാഷ്ട്ര ലേബർ കോൺഗ്രസിന്റെ 104th സെഷൻ സംസാരിക്കവെ നിർമ്മിത ബുദ്ധിയുടെ വികസനവും ഉപയോഗവും സംബന്ധിച്ച ചിന്തകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സമൂഹം മനുഷ്യരുടെ ക്ഷണം ഉറപ്പുത്തുക എന്ന ആശയം തന്റെ പ്രഥമ ചാക്രനമായ ഫിക ഉമാസിൽ പരിശുദ്ധാവ് പ്രത്യേകം എടുത്തു പറയുമെന്ന് ആർച്ച് ബിഷപ്പ് ബലസ്ത്രേർ ഓർമ്മിപ്പിച്ചു. തൊഴിലിടങ്ങൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്ക് വിധിയുന്നുണ്ടെന്ന കാര്യം മറക്കാനാകുന്നു പറഞ്ഞ വത്തിക്കാൻ പ്രതിനിധി, സാങ്കേതിക വിദ്യ മനുഷ്യ ഉപകാരപ്രദമാകുന്നവയാകണമെന്നും അവ അവരുടെ പ്രാധാന്യം കുറയ്ക്കാനോ അവരമാകാനോ ഉള്ളതാകരുതെന്നും ഓർമ്മിപ്പിച്ചു. മനുഷ്യാന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യകേന്ദ്രിതവുമായ ഒരു സമീപനമാണ് ഇന്നത്തെ ലോകം വേണ്ടതെന്ന് അദ്ദേഹം കൂട്ടു. നിർമ്മിത ബുദ്ധിയുടെ ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടിരുന്ന മൂല്യങ്ങൾ ഇതൊക്കെയാണെന്നതിന് കൃത്യമായ അറിവുണ്ടായിരിക്കണമേ. സാമൂഹ്യതയുടെ വ്യവസ്ഥകളനുസരിച്ചായിരിക്കണം അവ നടക്കേണ്ട വത്തിക്കാൻ പ്രതിനിധി ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യയിലെ പുരോഗതി തുടരുമ്പോൾ തൊഴിൽ മേഖലയിലുള്ള ആളുകൾ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൊഴിലാളികളുടെ അനുമാനിക്കപ്പെടുന്നതും ശരിയായ പ്രതിഫലം അവർ ലഭിക്കുന്നുണ്ടെന്നും യന്ത്രങ്ങൾക്കോ വേഗതയാർജിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് സ്ത്രീരോ ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ സ്വഭാവവും ചിന്താരിയും ആഴത്തിൽ മനസ്സിലാക്കിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നിർമ്മിതിയുടെ വികസനത്തിന് അനിവാര്യമാണ് മൈക്രോസ്റ്റ് AI വെഞ്ചർ ഇക്കോസിസ്റ്റം ഡയറക്ടർ ബ്ലാക്ക്. നിർമ്മിത ബുദ്ധിയുടെ വിളയും മനന്തസിന്റെ മഹനീയയും അടിവര പറയുന്ന ലിപ്പതിനാലാമൻ പായുടെ മഞ്ഞിക ഉമാനിറ്റ്സ് എന്ന ചാക്രിക ലേഖനത്തെ സംബന്ധിച്ച് വത്തിക്കാനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാങ്കേതികവരും സഭയും തമ്മിലുള്ള സംവാദം കൂടുതൽ ശക്തമാകേണ്ടതുണ്ടെന്നും ബ്ലാക്ക് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സ്ക്യാം ഭക്തി മാലിക. പരിശുദ്ധാത്മാവേ സഹായക എന്ന് തുടർന്ന ആദ്യ ഗാനം ഫാദർ സോജി ഓരൽ രചനയും ഫാദർ അൻപുത്തൻപുര ബി സി സംഗീതം നിർവഹിക്കുന്നു. ആലാപൻ കെസ്റ്റർ.

ഉണർക്കൊടും കാറ്റേരി എന്ന് തുടങ്ങുന്ന അടുത്ത ഗാനം ഇതിനോടം അനേകരുടെ ജീവിതങ്ങളെ ഏറെ സ്പർശിച്ച ഗാനമാണ്. പരിശുദ്ധ അഭിഷേകത്താൽ നിറയുവാൻ ഈ ഗാനത്തിന്റെ വരികൾ പ്രാർത്ഥനാരൂപം നമുക്ക് ശ്രവിക്കാം. മാർട്ടിൻ മഞ്ഞപ്പാറ രചനയും സംഗീതവും നിർവഹിച്ച ആലനം വിൽപ്പിറവം.

0: വീണ്ടും അവസ്മൈ ഫാദർ തോമസ് മണിക്കേരിക്കളം ഒസിഡിയുടെ വരികൾക്ക് ഫാദർ ഷജി തുമ്പേച്ചിറയിൽ സംഗീതം നൽകിയ ഗാനമാണ് നാം ശ്രവിക്കുന്നത്. അനുഗ്രഹീത ഗായകൻ കെസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.
1: യേശയായും ഹോസിയായും ദിവസങ്ങളിൽ മണവനായ ദൈവത്തിന്റെ ഖം കണ്ടു. പാലിരിച്ച് തൂവലൊരുക്കി അരിപ്ര പോലെ മഹാപ്രണയ ഉത്തരീതത്തിന്റെ വഴിത്താ ചിറക് വിരിച്ചു നിന്നു. ആത്മനെ കത്തിച്ചു കാണാതെ എരിയുക ആധ്യാത്മിക ജ്വാലയറിയുമ്പോൾ ആത്മതുടിക്കുന്നു. ഓ സ്നേഹജ്വാലേ, നീ എപ്പോഴും എൻ്റെ ആത്മാവിനെ മൃദുവായി മുറിക്കുന്നു.

0: ലൗഡേറ്റർ യേശുസ് ക്രിസ്തു. യേശുവിനെ സ്തുതി.
1: ഇത് കെൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തുടർന്ന് ഭക്തിഗാനമാലയും കേൾക്കാം. വാർത്തകൾ. കത്തോലിക്കാളിൽ അധിഷ്ഠിതമായ സുവിശേഷ സാക്ഷ്യത്തിനും സമൂഹത്തെ ദൈവകേന്ദ്രീകൃതമായി ജീവിക്കാൻ സഹായിക്കുന്നതിനുവേയുള്ള പരിശ്രമത്തിനും തയ്യാറാകാൻ ജർമ്മൻ കത്തോലിക്ക വിദ്യാർത്ഥികളുടെ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ട് ലിയോ 14 മിഷൻ അംഗങ്ങൾക്ക് ജൂൺ വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിച്ച അവസരത്തിൽ വാർത്തപരമായ ലക്ഷ്യങ്ങളെക്കാൾ പുതുനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. അടിയുറച്ച വിശ്വാസത്തോടെയുള്ള കത്തോലിക്ക വിഘത്തിന്റെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ച പാപ്പ ജീവസൃഷ്ടികളെന്ന നിലയിൽ മനുഷ്യരുടെ സാംസ്കാരിക സാമൂഹികമായ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. സാങ്കേതികതയ്ക്കും മാനവികളുടെ പ്രാധാന്യം കരുതെന്നും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാനുള്ളതാണ് വിളിയെന്നും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണം. വ്യക്തിപരമായ താൽപര്യങ്ങൾക്കാൾ സഭയെ പൊതുപാരമ്പര്യത്തിനു നൽകേണ്ട മുന്നണയും പാപ്പ പ്രത്യേകം പറഞ്ഞു. 7 ദിവസങ്ങൾ എന്ന സ്പെയിനിലേക്കുള്ള അപ്പോസ്തലിക യാത്രയ്ക്കൊരു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ജൂൺ 6 മുതൽ 12 വരെ തീയതികളായി സ്പെയിൻ, മാഡ്രിഡ്, ബാർസലോണ, ഫെറി ദ്വീപുകൾ എന്നിവയായിരിക്കും പരിശുദ്ധ പിതാവ് സന്ദർശിക്കുക. യൂറോപ്യൻ ഖണ്ഡത്തിന് പ്രധാനപ്പെട്ട സുവിശേഷവത്കരണം, കയറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചിന്താവിഷയമാകുന്ന ഒരു യാത്രയാകും പരിശുദ്ധാവ് നടത്തുക. എക്യുമെനിക്ക ചിന്തയ്ക്കും സമ്മാനത്തിനും പ്രത്യേകിച്ച് മധ്യപ്രദേശങ്ങളിൽ ഇന്ന് നടന്നുവരുന്ന സായുധ സംഘർഷയുടെ കൂടി പശ്ചാത്തലത്തിൽ ഏറെ പ്രധാനപ്പെട്ട കി ലെബനൻ യാത്രയ്ക്കും മൊണോക്കിലേക്കുള്ള ചെറുയാത്രയ്ക്കും ശേഷം 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കായി 11 ദിനങ്ങൾ നീണ്ട അപ്പസ്തോലിക യാത്രയ്ക്കും ശേഷമാണ് പാപ്പ ഈ യാത്ര നടത്തുന്നത്.

0: മനഃശാന്തസും സ്വച്ഛയും ധാർമ്മിക മൂല്യങ്ങളും ഉറപ്പാക്കി വേണം അമിത ബുദ്ധിയുടെ ലോകമെന്ന് ജില്ലയിലുള്ള ഐക്യസഭാ കേന്ദ്രത്തിലേക്കും മറ്റ് അന്താരാഷ്ട്ര ഘടനകളിലേക്കുമുള്ള വത്തിക്കാൻ നിരീക്ഷകൻ ആർഷബ് ഇത്തുബലസ്ത്രേറോ ജൂൺ 5 വെള്ളിയാഴ്ച അന്താരാഷ്ട്ര ലേബർ കോൺഫറൻസിൻ 114-ാമത് സെഷനിൽ സംസാരിക്കവേ നിർമ്മിത ബുദ്ധിയുടെ വികസനവും ഉപയോഗം സംബന്ധിച്ച ചിന്തകൾക്ക് ഏറെ പ്രാധാന്യമുള്ള സമൂഹത്തിൽ മനുഷ്യരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ആശയം തന്റെ പ്രഥമ ചാക്ലേഖനമായ മാഗ്നിഫിക ഉമാനിറ്റാസിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടെന്ന് ആർഷബ് ബലസ്ത്രേറോ ഓർമ്മിപ്പിച്ചു. തൊഴിലിടങ്ങൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട മാങ്ങൾക്ക് വിധാകുന്നുണ്ടെന്ന മറക്കാനാകുന്നു പറഞ്ഞ വത്തിക്കാൻ പ്രതിനിധി, സാങ്കേതിക മനുഷ്യന് ഉപകാരപ്രദമാകുന്നവയാകണം, അവ അവരുടെ പ്രാധാന്യം കുറയ്ക്കാനോ അവർക്ക് പകരമാകാനോ ഉള്ളതാകരുത് ഓർമ്മിപ്പിച്ചു. മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കുന്നതും മനുഷ്യകേന്ദ്രവുമായ ഒരു സമീപനമാണ് ഇന്നത്തെ ലോകം സ്വീകരിക്കേണ്ടെന്ന് അദ്ദേഹം ചേർത്തു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറ്റി കൃത്യ അറിവുണ്ടായിരിക്കണമെന്നും സാമൂഹ്യനീതിയുടെ വ്യവസ്ഥകളനുസരിച്ചാക്കണം അവ നടക്കേണ്ടതെന്നും വതൻ പ്രതിനിധി ആവശ്യപ്പെട്ടു. സാങ്കേതികവിദ്യയിൽ പുരോഗതി തുടരുമ്പോഴും തൊഴിൽ മേഖലയിലുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൊഴിലുടെ അന്തസ്സുമിക്കപ്പെടുന്നുവെന്നും ശരിയായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ഇത്തരങ്ങൾക്കൊപ്പം വ്യതയാർജിക്കാൻ അവർ നിർബന്ധിക്കുന്നില്ലെന്നും ശ്രദ്ധിക്കണമെന്ന് ആർഷബ് ബലസ്ത്രേറോ ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ സ്വഭാവം, ചിന്താരീതി ആഴത്തിൽ മനസ്സിലാക്കിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് അനിവാര്യമാണെന്ന് മൈക്രോസോഫ്റ്റ് AI വെഞ്ചുർ സിസ്റ്റം ഡയറക്ടർ ടെയ്ലർ ബ്ലാക്ക് നിർമ്മിത ബുദ്ധി വെല്ലുവിളികളെയും മനുഷ്യാന്തസ്സ മഹനീയതയെയും അടിവരയിട്ടു പറയുന്ന ലിയോ ദിനാലാമൻ പാപ്പയുടെ മാഗ്നിഫിക ഉമാനിറ്റാസ് ചാക്രിക ലേഖനം സംബന്ധിച്ച് വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരും ഭയം തമ്മിലുള്ള സംവാദം കൂടുതൽ ശക്തമാകേണ്ടതുണ്ടെന്നും ബ്ലാക്ക് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി ശ്രവിക്കാം ദിഗ്ഗാനം മാലിക. പരിശുദ്ധാത്മാവ് സഹായിക തുടങ്ങുന്ന ആദാനം ഫാദർ സുജിയോലിക്കൽ രചനയും ഫാദർ അഗസ്റ്റിൻ പുത്തൻ രവീസി സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. ആപനം കെസ്റ്റ്.

ഉണർവിൻ കൊടുങ്കാറ്റേ നീ എന്ന് തുടങ്ങുന്ന അടുത്ത ഗാനം ഇതിനോട് അനേകരുടെ ജീവിതങ്ങളെ ഏറെ സ്പർശിച്ച ഗാനമാണ്. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയുവാൻ ഈ ഗാനത്തിന്റെ വരികൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. മാർട്ടിൻ ഞപ്പാറ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം വിൽസൺ പിറവം.

0: അവസാനമായി ഫാദർ തോമസ് മണിയങ്കേരിക്കളം OCD വരികൾക്ക് ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ സംഗീതം നൽകിയ ഗാനമാണ് നാം ശ്രവിക്കുന്നത്. അനുഗ്രഹീത ഗായകൻ കെസ്റ്ററാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.
1: യേശയ്യായും ഹോസിയായും ദിവ്യ സ്വപ്നങ്ങളിൽ മണവാളനായ ദൈവത്തിന്റെ മുഖം കണ്ടു. പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവിനെ പോലെ ആ മഹാപ്രണയം ഉത്തമ ഗീതത്തിന്റെ വഴിത്താരയിലും ചിറകുവിരിച്ചു നിൽക്കുന്നു. ആത്മാവിനെ കത്തിച്ചു കളയാതെ എരിയിക്കുന്ന ഈ ആധ്യാത്മിക ജ്വാലയറിയുമ്പോൾ ആത്മാവ് തുടിക്കുന്നു. ഓ സ്നേഹജ്വാലേ, നീ എപ്പോഴും എൻ്റെ ആത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു.